0: ഓരുവരും ചെങ്കമല നാടോ, ചെങ്കമല നാട് തമ്പി മലമംഗനാട്.
1: ആരുവരും ഓരുവരും ചെങ്കമല നാട്, ചെങ്കമല നാട് തമ്പി മലമംഗനാട്.
0: ആരുവരും ഓരുവരും ചെങ്കമല നാടോ, ചെങ്കമല നാട് തമ്പി മലമംഗനാട്. തുളസി മല ചെങ്കമല നാട്, ചെങ്കമല നാട് തമ്പി മലമംഗനാട്. തുളസി മല

പച്ചമല പൗഷമല എങ്കമല നാടോ എങ്കമല നാട് തമ്പി മലമംഗ നാടേ പച്ചമല പൗഷമല എങ്കമല നാടേ എങ്കമല നാട് തമ്പി മലമംഗ നാടേ പുളിമല പുരുഷമല എങ്ക